ഞെടി പല്ലുള്ള അനനാണ് പോകളണു പുറു മിഞ്ഞടി പല്ലുള്ള അനനാണ് പോകളണു പുറു മിഞ്ഞടി പല്ലുള്ള അനനാണ് പോകളണു പുറു ഗുഡ്ബൈ മഞ്ജാള കണ്ടോ ഗുഡ്ബൈ മഞ്ജാള കണ്ടോ ഗുഡ്ബൈ ഗുഡ്ബൈ മഞ്ജാള.